0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മധുരൈ സോമസുന്ദരം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം ദേവമനോഹരി രാഗത്തിൽ ആദി താള വർണ്ണം കേൾക്കാം, സ്വന്തം രചന.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Music Concert by Madhurai Somasundaram. He begins with his own composition, Avarnam, in the rag Deva Manohari, set to Aditaal.

0: ദേവമനോഹരി രാഗത്തിൽ ആദ്യ താളവർണ്ണമാണ് കേട്ടത്, സ്വന്തം കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ വർണം ഇൻ ദ രാഗ് ദേവമനോഹരി സെറ്റ് ടു ആദിതാൾ.
0: ഇനി ശക്തി ഗണേശം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം

0: ശക്തി ഗണേശം എന്ന കൃതിയാണ് കേട്ടത്. രാഗം ഓർമ്മിക്ക, ആദ്യ താളം സ്വന്തം കൃതി.
1: യു വിൽ ലിസണിംഗ് ടു ഹിസ് ഓൺ കോമ്പോസിഷൻ ശക്തി ഗണേശം ഇൻ ദ രാഗ് ഓർമ്മിക സെറ്റ് ടു ആദ്യ താൾ.
0: അടുത്തതായി കാമവർദ്ധിനി രാഗത്തിൽ ശിവ ശിവ എന രാധ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Now listen to a composition of Saint Thyagaraja, Shiva Shiva Yenaratha, in the rag Kamavardhini, set to Adithal.
2: Shiva Shiva Shiva Yenaratha, Shiva Shiva Shiva.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ശിവശിവ എണരാധ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാമവർദ്ധിനി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ശിവശിവ എണരാധ. എന്ത് രാഗ്? കാമവർദ്ധിനി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരൈ സോമസുന്ദരം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി നീലകണ്ഠ മഹാദേവ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കുവലയാഭരണം, ആദിതാളം സ്വന്തം കൃതി.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Classical Music Concert by Madhurai Somasundaram. Listen to his own composition, നീലകണ്ഠ മഹാദേവ. ഇന്ദ്രാഗ് കുവലയാഭരണം, സെറ്റ് ടു ആദിതാൾ.

0: നീലകണ്ഠ മഹാദേവ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കുവലയാഭരണം, ആദിതാളം സ്വന്തം കൃതി.
1: യു വിൽ ലിസണിംഗ് ടു ഹിസ് ഓൺ കോമ്പോസിഷൻ നീലകണ്ഠ മഹാദേവ ഇൻ ദ രാഗ് കുവലയാഭരണം സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ഛായാതരംഗിണി രാഗത്തിൽ കൃപ ജൂ ചുടകു എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നൗ ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ കൃപ ജൂ ചുടകു ഇൻ ദ രാഗ് ഛായാതരംഗിണി സെറ്റ് ടു ആദിതാൾ.

0: കൃപജൂ ചുടകോ എന്റെ രാഗ് ഛായ തരംഗിണി സെറ്റ് ടു അതിതാൾ.
1: അവസാനമായി ദേവാമൃത വർഷിണി രാഗത്തിൽ എവരനി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
0: മധുരൈ സോമസുന്ദരം കൺക്ലൂഡ്സ് ഹിസ് കർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. എവരനി എന്ത് രാഗ് ദേവാമൃത വർഷിണി സെറ്റ് ടു ആദിതാൾ.

0: എവരനി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ദേവാമൃത വർഷിണി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, യവരനി. ഇൻ ദ രാഗ് ദേവാമൃത വർഷിണി, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരൈ സോമസുന്ദരം അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ മധുരൈ സോമസുന്ദരം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ സി എൻ ചന്ദ്രശേഖരന്റെ വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം സി ചെലുവരാജു, ഗഞ്ചിറ സി പി വ്യാസവിഠല, ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ച വരവല്ലഭ എന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ഹംസധ്വനി, ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to violin recital by C. N. Chandrasekharan. He is accompanied on the mridangam by C. Cheluvaraju and on the ganjira by C. P. Vyasavidhala. He begins his violin recital with a composition of G. N. Balasubramaniam, Varavallabha, in the ragam Hamsadhwani, set to Adithalam.

0: അടുത്തതായി മലയമാരുത രാഗത്തിൽ മനസാ എടുലോ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി രൂപകതാളം.
1: Continuing his vocal recital, he will now present a composition of Saint Thyagaraja, Manasai Edulo, Indiragam, Malayamarudam, set to Rubaka Thalam.

0: രാഗം 24/7 DTH
1: ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സി എൻ ചന്ദ്രശേഖരന്റെ വയലിൻ കച്ചേരി. മൃദംഗം സി ചെലുവരാജു, ഗഞ്ചിറ സി പി വ്യാസവിഠല. ഇനി മധ്യമാവതി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച കീർത്തനം രാമകഥാസുധ എന്ന് തുടങ്ങുന്നു ആദിതാളം.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ സി എൻ ചന്ദ്രശേഖരൻ. He is accompanied on the violin by C. Cheluvaraju and on the ganjira by C. P. Vyasavidhala. Now listen to the composition of Saint Thyagaraja, Rama Kadasudha, in the ragam Madhyamavadi, set to Adithalam.

0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച തില്ലാന രാഗം ധനാശ്രീ ആദിതാളം.
1: ശ്രീ സീൻ ചന്ദ്രശേഖരൻ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് എ തില്ലാന ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ ഇൻ ദ രാഗം ധനാശ്രീ സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ കേട്ടത് സി എൻ ചന്ദ്രശേഖരന്റെ വയലിൻ കച്ചേരി. മൃദംഗം സി ചെലുവരാജു. ഗഞ്ചിറ സി പി വ്യാസവിഠല. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
1: ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
2: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ സി എൻ ചന്ദ്രശേഖരൻ. Accompanying artist were C. Cheluvaraju on the mridangam and C. P. Vyasavidhala on the ganjira. This program was contributed by All India Radio, Thiruvananthapuram, for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ മാവേലിക്കര പി സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, വൈപ്പിൻ സതീഷ് മൃദംഗം, എം കെ രാജേഷ് ഖടം. Now we bring you a vocal recital by Mavelikara Subramanyam. He is accompanied by T.H. Subramanyam on violin, Vipin Sadesh on mridangam and M.K. Rajesh on ghadam. Adhyam Kannada Ragathil Varnam Adithalam Lalgudi Jayaraman Kriti. The first item of this concert is a Varnam by Lalgudi Jayaraman in Raga Kannada Setu Adithalam.

പള്ളിക്കര പി സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, വൈപ്പിൻ തദീഷ് മൃദംഗം, എം കെ രാജേഷ് ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ മാവേലിക്കര പി സുബ്രഹ്മണ്യം. ഹി ഈസ് അക്കമ്പനീഡ് ബൈ ടി സുബ്രഹ്മണ്യം ഓൺ വയലിൻ, വൈപ്പിൻ സതീഷ് ഓൺ മൃദംഗം ആൻഡ് എം കെ രാജേഷ് ഓൺ ഘടം. സാരമേഗാനി, രാഗം പന്മരാളി, മിശ്ര ചാപ്പത്താളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് സാരമേഗാനി ഇൻ ദ രാഗ പന്തുവരാളി സെറ്റു മിശ്ര ചാപ്പത്താളം, കമ്പോസ്ഡ് ബൈ ത്യാഗരാജകൃതി.

നാനേനു മാടിതേനു രാഗം ഭാഗ്യശ്രീ ആദിതാളം പുരന്ദരദാസർ കൃതി. നെക്സ്റ്റ് ഇസ് നാനേനു മാടിതേനു ഇൻ രാഗ ഭാഗ്യശ്രീ സെറ്റു ആദിതാളം കമ്പോസ്ഡ് ബൈ പുരന്ദരദാസർ.

0: മാവേലിക്കര പി സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചയാണ് നിങ്ങൾ കേട്ടത്. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, വൈപ്പിൻ സതീഷ് മൃദംഗം, എം കെ രാജേഷ് ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ മാവേലിക്കര പി സുബ്രഹ്മണ്യം. ഹി വാസ് റിക്കമ്പനീഡ് ബൈ ടി എച്ച് സുബ്രഹ്മണ്യം ഓൺ ദി വയലിൻ, വൈപ്പിൻ സതീഷ് ഓൺ ദി മൃദംഗം, ആൻഡ് എം കെ രാജേഷ് ദി ഘടം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 ഡി ടി എച്ച് ചാനൽ, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.